ഒന്നും പാക്കയില്ലേ കൽഭൂമിയില്ലേ എല്ലാം പറക്കുതടി നീ വിളി വഴിയ ഉള്ളം നുഴൈന്ത പിന്നാൽ മനമൊരു വഴിയേ.